0: تاخچه شینتاروگ ریاره
1: من که کچاب تاخچه اره که چخون پویری تات شل قطه گوری ری خسوس کو بیخ چکیچ
0: اره تاخچه اشوا الاخی سا تاخی کرو کخول ریاچی ایومال که ویتا مخچه این ری ایچه من کتا خونخاس واچ کم بانو شخ پاویچ ویری این شانه اره کم بیخری و کتوم ری تات شل چنو واچ قطه گوری ری این تاقوی ناقو لق کووگ ری این من کنویاتا کن نوتو کل رومال ریچی ری این رونو خیل مول کم بان ری کراخ ری اره
1: اره تقچی خواک چاویک اکیسی بلاخ که خونچ ریچ ری اره ری خسوس کو بیخ چکیچ ری اخودیو چیش خونچ ریچ ری اره
0: وی قاس کش خیقی پاری نوچیخ قاس سهری ایش نوتی خوشلاب کتگوری کیوی تا مخری ری ساقلاخچیخ اری ساقلاخچیخ کشو چاقو پیخ ناری
1: ری اره که بیخ چریچ
2: ری اوخ ری خالیل ری ابراهام امن کتا خمول اوخ شمیتال پو قب خونوینق شخی کوری خاص کو چیچ ری آت کبیخ کش چاقو پیتاخنا
1: ری که سوس کو بیخ چکیچ
0: قصیخ قصیخ کم بیخ چیویچ ری خونچه کمکونیک شمیتالیک نری ری خونچه شمیتال پو قب خونچیک من خیقل تاری پخا کتی کود ری کخل شل چی خیقل ری چو بقیخ چو بساق شخی کوری ویکی شو چاکو پیخ ری کخل شل قصیخ ایش چاکا پتال ری ری این ویت ام چه ری ایش ایش ری حلیل ری ابراهام کتی کود اره کی وقتی نی کمی ساق رومال ریچ چه ری نوچیخ من کتیقی تاق تا پاری کوش ری این کن چی خوخ ری خستاق چه ویلوم روک ری نوتات ری ایش کی بان ری ایتوم روک ری ایتات
1: کبیخ چریچ
2: ریقتات اریری ابراهام
1: ریکسوس کو بیخ چکیچ
0: و ایشرال کوال ری ابراهام ری ایش کی بان نکوری ری اوچاک ری ابراهام کتکوت ری کامی کری ری ایش کی وقت کی نیکامی ساخ ری این چه این خوناچی چه نوبیم چی ویچ ری سقالاخ چیخ چه شینتایی روک ری دیوس و ویری من شبان تا وق ری ابراهام ری ایش اری کی بان ری اوچاک ری ایتات
1: ریاره که کبیخ چریچ
3: ری اوخ من اوخالش نقطه پا اوچاک ری کیچ نمچو تیر ری اوخ شخون قطات چیاره ری دیوز
1: ری کسوس کو بیخ چکیچ
0: ویتا اره ایتات ری دیوز کینی لوگ اوک ایخ این وا رومال ری چه ری این ایلناق این پتیناق و لوگ روگ ری دیوز ری این من این پتیناق تا او لوگ شاق پاویچ وی ری این شنه اره ری اره این تاقوی ناق و لوگ خاص چه من که کام تا وقا و نوچیخ رومال ریچه من لوگ تا کی تاتا بیخ و نوچیخ ری ایش ایش ایلناق و لوگ پاری ایچل چه اره ایتات ای اره کی وقی منو ری رخوانی کری ایتات و اره ری کمیسانل شاس پاری مخیبال و لوگ کتگوری من شخیقی تا پاری سقالخ چیخ رومال ریچه من کتا سقالخ چیخ پاری اره اره تقچی کوبان تقری چیخ اره کوبیخ رخستق کلو لوگ پاری اره رومال ریچه اخبانال چیخ ای اره اوتات ری بانوخ چیخ کتک اوت ری این من کنی کختخ رومال ریچه کم بیخ ری سقالخ چیخ چی ویچ خچین خون چی شال ری ایشک کووینیک ککوتو چه ری این کن مکونیک ری این کم بیخ ری سقالخ چیخ خاص چه من کنی کختخ ری خون چه کلو لوگ پا ری دیوز کتات بیخ ری اوچیخ ری دیوز ری ایش وی من کتات بیخ تا ویری من ایش ریش تا ری دیوز
1: ری اخو دیو کک بیخ چریچ
4: لمن قصیخ تنه ریک قبیخ اوخ اره تقچی که قبیخ چری اد خونخ سماریا ایچه کوخونی چه لاوک
1: ریک سوس کو بیخ
0: ری این من کتا خونی چه لوک ری این شانه نیم کن ویلوی ری نوتات کتگوری ری ایش کی چکوخ ری چالاشیک نوواج ری این من کن چکوخ تا نوک ایخیل کچیک ری کچکو ریچ ایری کبانو قطوخ چیخ پووی ری خستق قصیخ قصیخ کیم بیخ چی ویچ وی کخون کک اسلمخ ری نوچیخ شاس من ری کریل تاری ری کامی کال
1: ری اخودیو کک بیخ چریچ
2: کامی گری ری اوخ کتام چری آت کخونی چلاوک ری ابراهامش کامیک شکوخه ری قشلتاقو چیخ ری دیوز کتکوری ری آت کبیخ وی کخون کک اسلمخ ری نوچیخ شاس من کریل تاری ری کامی کال ری آت لاری آت نیم پوچ چی ویچ ری ابراهام ری قطات چش کامیک شکوخه ری قشلتا قوتیخ ری دیوز شکمیک اتخچین ات که کخوی
1: ری خسوس کو بیخ
0: ری این ویتا نیم نقیخ کنیا او chirumal aqan wibe in mankota upatan ri rinu ihil katekut are rinutat ki auri nim nu ihil ri in riare chekibir chrech are are ri qadios katekut rish mani wetam ta uach ri in chane qasih wetam uach kategori wetari in kimbir ri in ma wetam ta uach in hun banal tsihna guri ishachari ish katekut ri in wetam uach kategori kin kasle mahri utsih ri abraham che are ri itat si balashki kotik are tarchi shuchomach che kril nari nu ih shrilo kategori shki kotik
1: chichanim ri judio ke kibir chrech
5: riat mahanik o kawina khlakhuh akhunap kategori shawil ri abraham
1: ri jesus kubir chkech
0: qasih qasih kin bih chi wech are tarchi maha kalash ri abraham Inri
1: Chichanim kikkemu kok takriyabakh arech kikyak chrihyare kategori ri Jesus kukuri chikwach ekelbi paranim rachoch ri Dios Juan capítulo 9 aretakchi kokowik kril hun moy cheshas paralishbelu lok khiri ri utekhoshelab kikbir chrech
6: rabbi khachinsh makunik Areri are, on e areri eunan eutat arech moiri are shalashik?
1: Ri Jesus kubir.
0: Manch makuntari are, shokuhe manche makuntari eunan eutat. Shane arech kutahrugri areri uchakri Dios. Are takchi pak ihna, rahaushik kachakuhri uchakri hunche inutakomulok. Kokakab, are takchi mankota chihun winak kowinik kachakunik. Retakchiri in, inkoch wachuleu, insaqil rechri wachuleu.
1: Aretakchi shibitakh wari rumal, kuchubak uk ashakh chuwachri uleu, kubun shakal ruk ri uk ashakh, ikukokh wa shakal ri, chutakri wakochri khun moi. Katikuri kubik chrech.
0: Khat khach aha wach pari kholon rech siloe.
1: Chipa kachabal kubik. Takom. Rimoi kebek. Kuchakri uwach, katekuri ronohelchik krilo aretakchi katzlihulok. Rieu kulha eriwinak chiklom kanokche are sin molonel puak kikbih.
7: La manareta wa weare chik tu yich rech umolikri sintak urahil?
1: Ikonik ah kikbih.
8: Are are.
1: Ikonik ah chik kikbih.
8: Ma aretak, hunchi ne che hunam kairuk.
1: Katekut. Riare kubir
8: Inri
1: Katekuri kikbir chrech
8: Hasku hakik rib shuban le awakoch
1: Riare kubir
9: Rihunachi che ubi Jesus Shuban shool Shukok chorin uwaoch Katekuri shubik chwech Hat parisiloe Echech ahale awach Ri inshimbek Shinchakrin uwach Katekuri shinkaik
1: Riare kikbir chrech
8: Hawihe kowi riare
1: Riare kubih
9: Manwetam tah
1: Kikkamu biri moi kanak chikochri e fariseo Katekuri Pahunk ik sabado Aretakchi ri Jesus shuban ri shokol I shokhekri wokochri moi Shokokhe Ri fariseo kikkotu chi Khasu banik shubno chikkai chik riare Kubih chkech
9: Shukok shokol chori nu wokoch Shinchak nuwach Katekuri ronohel chikin wilo
1: Ik ojo hun chkech ri fariseo chekekbih.
5: Wawe achirri man elenak tulok ruk ri Dios. Rumal rech che man kuchajih bechta rik ik sábado.
1: Ik ochi ejo hun kekbih.
7: Hasu banik kubano hun akmakunel ritak kutbal hachaweri.
1: Katekuri kohun hachoh ib chikshol. Katekuri kekbih che humul chrech ri moi.
7: Ek uriat. خس کبیخ چریخ ریاره اپوی ری خون چه شخاق لی اوقوچ؟
1: کبیخ
9: ری اره خون اشل و چیخ ری دیوز
1: ری اخودیو اره تق مخاق که کسکیخ ری اونان اوتاد مکی ککوخ تخ چه موی کنوخ ری خون اچی ری چه ککای چیک ککوت کچی ای اره
7: لا اره وا وی ایوال کوال چه کبیخ موی شالی شیک خس کوچه وا چه کمیک ری رنو خیل چیک کریلو
1: Ri eunan eutat kikbih.
0: Riuk ketamche arewa wekalkual, shokohe ketamche moy shalashik.
10: Katekut, haskuche, cheronohel chikril kamikri, riuk manketamtah, ihachin shahakori wokoch, shokohe riuk manketamtah. Chitaba kueri chrech riare, zakat chuhuna, riarek kowinla, kichauchi parechwi.
1: Rieunan eutat hewakik bih. Rumalret chikikishbihkip chkechria judio. Rumalret chiria judio. Shikban hunk atochtig ehunam chikiboch. Chiwik ohun kubih chiri Jesus areri Cristo. Kikiakulok pariukolbal chabal. Sharumal kwa wiri chiri eunan utat kikbih. Riaret zakat chiuhunap. Chitabaku wiri chrech. Pauka mulchik, ria judio kikiskih ria chiche moikanok, katekuri kikbir chrech.
2: Nim chivila viri dios, riuk ketam chevi achiri hun ahmakuninel.
1: Riare kubih.
9: We ahmakuninel riare, riin mangwetam tah, riin shahun hasuach riwetam. Riin cherubanum kanok in moi ekukamikri runohel chikimwila.
1: Katekuri kikbir chrech.
8: Hasku shuban chawach, hasu hakik shuban chreti awokoch,
1: kubir chkech.
9: Warish bitach chiwech, katekuri riish machineta tabechtach, hasku cheche arekiwah kitachi humul wari, lasha shukuhe kiwah ish kishushik ishutihoshelapri are,
1: ketalah wach wachi, katekuri kikbir chech.
5: Atri atutihoshel ri hunachiri. Riuk shane uhuti hoshelap ri Moises. Riuk ketam, cheri Dios, shuchabeh ri Moises. Katekut, rihunri, manketamta hawi hewi elena kulok.
1: Riachi kubir chkech.
9: Arek uwari sach balkush. Cheri ishman iwetamta hawi hewi elena kulok riare. Eche shuhak wehetak nuwa ochriin. Riuk ketam, cheri Dios, manke utatabehtari e ahmakib. Atekut, wehun winak kushibih rib chuach ridios, ewe kuban rirahawanik. Ridios, kutatbeh rihun winak ri. Mankota humul tatahinak, che hun winak shuhak uwo och hun winak chik, che moj ulok parirala shibal ulok. We achiri, we tamate elenak ulok ruk ridios, mankota hun hasuach kuwin ri kubano.
1: Kikbih chrech.
5: Riat, chi atala shinak parimak. Atekuri kuhati hoh ukok.
1: Katekuri, kikikia kulok riare. Katekuri, ri Jesus kreta mah chishikikia kulok riare. Kurika ikubir chrech.
0: Latkat kohon chech rio kohon riachi.
1: Riare kubir.
9: Ihachin kuri riare ahaushel. Arechkin kohon ri in chrech riare.
1: Ri Jesus kubir chrech.
0: Ri atawilom chik. Ri hunche tahink chawa wukri. Are riare.
1: Chishakbi riare, kukalai fisah, ikubih.
9: Kin kohonik kahaushel.
1: Katekuri kumehrib chuwach riare. Chishakbi kubih ri Jesus.
0: In petinak pawe wachuleu arechk bantahun at baltsih. Arech riman ke kaitak, ke kaik, eri ke kaik, ke moyirik.
1: Ehuhun fariseo, cheik oruk riare, kiktawit sihri. Katekuri kikbih.
2: La shokuhe ugh moye briuch.
1: Ri Jesus kubih chkech.
0: Weta ishmoy mankota imakri. Shane rumal kibih. Ri ugh ronohel kekilo. Ri mak kehekik kanok.
1: Juan capítulo 10.
0: Kasih kimbih chivech. Ri hunwinak che mankokta pariuchi kikral rech richih. E shane kapan puwi. We are ri hun ela om e hunitzel winak. Katek utri hun chekok pari uchi ikral, are ahyukri chkech richih. Ri achtorol uchi ikral, kuhakri rikral chrech. Kategori richih ki katatbehri uchabal. Chki huhunal ke usik ihri e uchih. Kategori kerel sahubik e ke ukamubik. Are takchi ishe esatahubik konohelri e uchih, knabehubi chikwach. Kategori, richih kikiternebeh riare, rumal reche kikchob uwach ri uchabal. Man kikiternebeh taubi hunwinak ri, che manchop talto wach shane ke anima hubiri rumal re che man kikchop to wach ri uchamal ri hunwinaq che manchop talto wach
1: ri jesus shubich kech wi hun tsiho belil ri kategori iere man kikchop tu bishkal wi shubich kech kategori ri jesus kubich khumul kech
0: qasih qasih kin bich wech inri inuchi kral kech ri chih Konoheli epetinak kanna bechin wachriin e la gomab shokohe e itzel takwinak. Kategutri chih man kishkitat behtari kich abal. Inri inuchi ikral, wekohun koku bi pari uchi ikral, che innak ut kkoltahna. Koku biri ekelu biri. Kategori kurik rechari. Ri elakom kpeti karecha kulbana ilak. Kulketa kulak eku kamisah konohel. Riin in petina karech konohel kkohi kik aslemal e kkohi ksi balah kik aslemal. In riin utzalahahyuk. Ri utzahyuk guhach ruk aslemal pakivire e uchih. Ri hunche tohom rik ilal, cheriman ahyuktah, cheriman erech tarichih, aretakchi kril ri utiw ki uyakan richih. Kategori kanimahik. Kategori ri utiw kuyayitech chkech e kiutuki hubik. Rumal recheriare tohom rik ilal emanimta kik ihri chih chuwach. Inri in utzalahahyuk. Eri in wetam ki wachri enuchih, eri enuchih ketam nu wachri in. Hachari tatshel cheretam nu wach in, heri wetam u wachri in ri tatshel. Kategori, kinyari nuk aslemal chkechri enuchih. Ri in, eko chinan ikah nuchih, che man eko tapawe ukolbal kral ri. Shokuhewe enikah chikri, Rahaw shik che king am kibe. Eri eareri kik tatabeh nari nuchabal. Kategori, shahun hupuk chihri kolik. Shahun ri ahyuk ri. Rumal kuweri, kinu logok ehri tatshel. Rumal rechi kinyari nuk aslemal in earech ki atak chinahumul chwech. Mankota hun kesan chwech. In ri kinyawik ruk ronohel wahawanik. In ko nukowinem arech kinyari nuk aslemal. Shokuhe ko nukowinem arech ki atak chinahumul chwech. Are wari pisha uya omu lokrinu tat chwech.
1: Katikuri humul chik, manhunam tichik wachri ahudio, rumal rech wetzihri, iki chik sholri eare kekbih.
2: Kohun kashtok ruk, shokuhe moshirnak, khaschek itat behri utzih.
1: Ek ochnik ah kekbih.
8: Wawe tzihri mankel ta ulokla pauchi hun kashtok.
9: Hunitzel huinak. Lak kowin puch che uhaqik u och hun moy.
1: Shok ou sashik pari Jerusalem ri nemak ik rech rik ak nimra choch ri Dios. Si balak kashtew. Ri Jesus kuakat pari nimra choch ri Dios. Chushi ri hun ha che ra choch ri Salomon. Ri ahudio kiksutih kip chrih ri are. Kategori. Kikbih chrech.
5: Chikate hampana gapanna rik ash chrech tak rikush labal. We atri at Kristo, chabih, chakadisak ba chkech.
1: Rik Jesus kubih chkech.
0: Weri ishbitak chivech vumal ri in. Kategori man kikohtak. Richak che kimban pariubiri nutat. Areri rik banouk atoksih panuwiri in. Katek utri ish man kikohtak weri. Shane rumal chiri ish man ish huntak chikshol ri enuchih kik tatbeh ri nuchabal. Ri in wetam kiwach eri eare kin kiternebeh. Ri in kin yahun alik kasle mal chkech. Kategori kasihne che ke kamtah. Kategori mankota hun ri che ki utokihu bipanukab. Ri nutat che shuya chwech konohel are nim chikiwach konohel ri eare. E mankota hun kkowin chrech utokishik. Hun khasu wach pari uqab ritatshel. Ri in eritatshel shahun qabanom.
1: Khumulchik ri ahudio kik kamchi uloq nikah abakh arech kik iak chrih riare. Kategori ri Jesus kubik chkech.
0: Ri in nukutum chi wach ki utzalah takchak che petinak uloq rug ritatshel. Hachikeri chakri che rumal ki nikiak chabak.
1: Ri ahudio kik bik chrech.
8: Mankota hun utchak che rumal kat kiyak chabak. Shane rumal hun itzel tzik kabir pueri Dios. Shokhe rumal recheri at at hun achi. Kategori ka koha wip at Dios.
1: Ri Jesus kubir chkech.
0: la manzib atalikta paripishab, innubim, ishish Dios, wey Dios kchari are chkech ri hachin takshbish ri utzir Dios chkech, kategori man loqtak kulelash ritzig, ri hun, chetioshirisam etakomu loqchu wachulew, rumal ritatshel ri ishki bichchrech, ri atka bichunitzel tzig puwiri Dios, rumal recheri in shinbich, in inukohol ri Dios. Wery in, man kimbanta ri uchakri nutat, mishkohon chwech, katek ut, we kimban in wechakri, kneba man kishkohon ta chwech, chishkohon ba rumal wechakri, shahek uri ki wetamah e kichobo, chek ori tatshel wuk ri in, e in ko in ruk ri tatshel.
1: Humulchik, kkak kikchep riare, katek ut, riare shanimah ubi pakikab. Humulchik, Beu bi chakab chik chresh ri Jordan khawihe nabe kanok shuban qasna rishwan katikuri riarek kanak kan chila sibalak iki ke open ruk riare katikuri kikbih
2: rishwan mangkota khun kutbal shubano katikut khastir ronohel rishubih rishwan buwi weare ri ronohel
1: katikuri chilari iki ke khon chresh riare Juan capítulo 11 Kone hun yawab winak areri Lazaro ri Betania che are kitin mitri mari eri rachelal Marta ri mari are shibno ri khionik ruk ri kok alah kunabel eshu chaqi kharisa khri raqan ruk ri wi ri ushibal Lazaro are are ri yawab ri kebrana ketaqan chubishik chrech ri Jesus
10: ahaushil Bihun jasib lah lok cawat riat, ya wap kolek.
1: Ruk tak wet sihri, ri Jesus kubih.
0: We ya milri, mangkuk am tau bi pari kamikal. We ya milri, syarej banal tokop cech ri ukihil ri Dios. Arej ke ikhila shik ri ukohol ri Dios.
1: Ri Jesus ku lokok eh ri Marta, ri Rachelal i ri Lazaro. Aritak chi kretamah che ya wap briare. Kanak chinakan kep ikh pariko wirare aridqchi okowinak chiri kep ikh kubikh chke chiri ite khoshela
0: khoba chuxtsalikh chi humul pari judea
1: ri euto khoshela kikbikh chrech
11: rabbi mahane nakhri chiri ya judio shkar shat kikyak chabakh kategori katbe chi humul khela
1: ri jesus kubikh
0: la man kabla khotari kahbal ko pari ikh Wehun winak bin pakir, man kucak ik tarakan. Rumal rece sak cuwac ri usakil we uwaculeuri. Katekut, wehun winak bin cakap, kucak ik rakan. Rumal rece man kota ri sakil pari are.
1: Kubih wiri, katekuri kubih cik.
0: Rihun kacil Lazaro warinak. Katekut, riin kimbeci ukasusik ri are.
1: Ri ete khoshelab kikbih cerej.
4: Ahaushel, we warinak. Kol tachnari
1: Re Jesus are shutzehoh ri ukemekal Katekut ri are Are kikchomach chiketzchon puwiri waram Katekuri ri Jesus kusakirzach chikuch Kubich chkech
0: Ri Lazaro shkamik Kategori kinkikot rumali wech ish Cheri in maninkota hela arech kishkohonik Katekut hoba Hawik owiri are
1: Kategori Rimash Rikbish didime onjo shchrech kubich chkech ri nikah iti khoshalapchik.
3: Chokuhe khobari uch ruk ri are, arech kuhe kama ruk ri are.
1: Are takchi kopan ri Jesus, kurika ri Lazaro, chiki heb ich chik mkutalchi parehul, ri Betania nakachchi ri Jerusalem, geni hacha kholachuch estadios. Esi balak e judio sheopen kuk rimar ta irimari chrech ukup sashik kiku shrumal rikishbal aritakchi rimar ta kreta mah che pitna kulok ri Jesus kelo bich ukulashik katikuri rimari yulik kanak kam paha rimar ta kubir chrech ri Jesus
10: Ahaushel, weta atat kori at waral mankaminak tari rinushibal katekut kneba Shokuhe kamikri, riingwetam, chero noje rikata chrech ri Dios, riare kuyana chavech.
1: Ri Jesus kubir chrech.
0: Ri ashi malk kastahna uwach.
1: Rimarta kubir chrech.
10: Rin wetamne. Chekkastag nawach parikastag hibal. Parikisbal qir.
1: Ri Jesus kubir chrech.
0: Inri in kastag hibal. Ri hunche ke kohon chwechri in. Knebak kamik chikaslik wiri. Katiguri. Ri hunche kaslik ek kohon chwechri in. Shasman kamtawi. La kakohweri.
1: Riare kubir chrech.
10: He. Ahaushil inkin kojo, che atri at Cristo, a tu kojol ri Dios, rikpetek chuachuleu.
1: Artak che ishbitak wari, bechu sik shikri rachlal mari, katikuri kahaskat ukok pari ushikin, kubir chrech.
10: Ri ahaushil kohela, katikuri katusikir.
1: Riare, shiwi kuta wetzihri, chanim kuala hubik kbe chukal shikriare. Ri Jesús maja copen para tinmit, shanik ona para colbel jauje shukuluri Marta. Ri a judío che eco paja ruk rimari, chitajen kikupsaj kush, aritak chi kikil riare, chichanim kuala hubik ikel bik, kikternebe hubi riare, rumal chik choma chik bechuri hul chok ech. Aritak chi rimari copen chuwoch ri Jesús, aritak chi krilo. Per katik tak churi rakan katikuri kubir chrech.
10: Aham shel, wetat kat mural man kam lak treri nushipa.
1: Ari tak chiri Jesus kril riare, chiko ik ishokuhe keok ri ahudio ruk riare. Katut rirushlabal ihunwi kunao, katikuri kubir.
0: Hawi heshi yawi riare?
1: Riare kikbir chrech.
10: Ahau shel, tasaholok kategori kawalere.
1: Si Jesus kutakpir o ech kategori ra judio kikbir.
2: Chivilampe si balak shulok o ech riare.
1: Kategut ech kunch kech kikbir.
8: Riare, chesh kunch o hakikri o qach rimoy la man shogheta kunch o banik weta matash kam riare.
1: Kategori. Ri Jesús katut chikmul rirush labal ekbechu rihul, rihul junpek, ekohom junabach chuwach, kubih ri Jesús.
0: Chivesahle junabach.
1: Ri Marta rirana brikaminak, kubih chrech.
10: Ahaushel, kochi rirush labla, benak chi pari ukaht ik.
1: Ri Jesús kubih chrech.
0: La manubim tachawet chewe kori akohoni kriat. Kawil nari ri uqihil ri Dios.
1: Kekesak bi ri huna bax. Katekuri ri Jesus ka ichikak ekubih.
0: Tatshel. Ki maltioshik chawech rumal reche shatatabeh ri nutzih. Ri inwe tam chikche katatabeh ri nutzih ronohel mul. Katekut. Shimbih weri kumal webinak che kovuk ri inri. Arechk kikoho che atri inatako mulok.
1: Aretak chi ishbitak weri. Koku rakakeh uchi.
0: Lázaro, chatelu lok.
1: Irihun kaminak kelu lok. Shmitalik rirakan irukab chrech takatsik. Riwoch psom chrech hunatsik kaminak. Rikesus kubik chkech.
0: Chikirari are echia alak chrech arechk beubik.
1: Ek ich kech ri eahudio. Cheri sheperuk rimari. Aritakchi shikilo rishubono. Que cojón chech riare. Catecut. E cojón chkech riare. Que ve cuc riafareseo. E que kbih chkech rishuban ri Jesús. Catecuri. Ri inemaktak chuchkajawib. E refareseo. Que kumulikki pajun rikogib. E que kbih.
2: Jask kabano. Wehuna chiri kuban kitak kutbal.
5: We que kayakan be chrech. Conojerri que cojón chrech riare. Ate kuri ke pena kuri ria romano e kikitu kihnari ritioshlah kakolpal e kikikis sihri pa kiwiri kamak
1: ate kut hun chkech riare ri kaifas che are nim chushkahau pa wehun hunabri kubih chkech
2: riish makota iwetam makichoptak che are ut siwech che kakam hunachi pa kiwiri konoheli tinamit e shaheri Makakamta konohel ritinemit.
1: Wiri, mashubikhtak shak parechwi, Shane are are nim chuchqahau pavihunabri. Shashuk asheh ubishikri utsihri dios. Chiri Jesus kamna rumal utok besashik kiwachri amak. Eminshiwi tatakop chkechri amak. Shane shakuhe arech pahun ke umluh wiri erel kwal ridios chike habum kim. Ishas pavahun kihri. Kik chomahu bik chik kahki kamsahri are. Sharumal kwa. Chiwachanim ubikri. Ri Jesus minkbinti chik chik shol. Imin kukut chiri chik wachri ahudio. Shanek beo bi paretin mit chik ochu nakahri tsinil kuleu. Pahun tin mit chi afraim ubi. Katekuri. Kanak kanjala kuk ri eute hoshela. Nakah chi ulok ri ki ashbal ri ahudio. Katekuri. Sibalak iki ewinak ri amak. Epakalnak chi pari kuleu ulok chi pari Jerusalem na. Chushekan ri ashbal arech kik chach obekki. Kikitskuk ri Jesus. Katekuri kikbich bilkim. Aritak chi iko paranim rachoch ri Dios.
2: Khas kibih, laman kipetalo riare parinimakih?
1: Rinimaktak chuchkakawib iri fariseo ki om chiwetak nikri wikohun retam khawhek owi riare rakhawshik kuyawbishik arech kchapu bi riare.
12: Juan capítulo 12.
1: Wakibkih chushekan rik ashbal ri Jesus kipi ulog paribetanya khawhek owi ri Lázaro. Rihunchi shuk asba uwach ri Jesus chikshol ri kamnaqib. Khelari kia wari are. Ri Marta. Arek qashin ri wari Lázaro. Are hunch kech ri ek oruk are churi mesha. Katikuri. Ri mari ku kamo bihun pahbal kok alah kunabal. Rech utalah nardo chisibalah pakalik ri rahil. Kuhi onsah ri rakan ri Jesus. Ekuchak kharisah ruk ri uwi. Eriuk ok alah kunabal kbe paronohel ri upha. Katekuri, ri Judas Iscariote, chehunch kech ri tehoshela, rihunchi kuhachna ri are kubih.
6: Hasche, manshkaishta wek ok alah kunabal ri pajola juzkal denarios. Eshiatane chkech ri mebait.
1: Katekut, mankubih tawari rumal chikok il uchomnik chkech ri mebait. Shane kubih rumal rech chiri are hun el qom. Katekuri, rumal chik ori uk ol bal puak ruk. Riare kurayih ri puak. Ikril qahu kok chila. Katekuri, ri Jesus kubih.
0: Chayakan riare. Rahaw shik che shuk ol wek ok alah kuna balri. Rech ri hun qihare takchi kin mukik. Shas ronohel ihwa. Eko me baib la iwuk. Katekut. Rin man ronohel ihtawa inko iwuk.
1: Sibalak iki a judio ikiketamah chik ori are jela. Katikuri, kipetik, menshiwita kiklari Jesus, shanisha kohe kiklari Lázaro, rihunchi shukusba uwach chikshol ri ekamanakib. Rinim tak chuchkahawib, shukuhe kikah kikimsah ri Lázaro. Shanin rumal ri are sibalak e a judio, ke be ubik ekekhon chrech ri Jesus. Parehun kichi abnok, Riwinak chikikichiwik, chipe ulok pare nimakih, kiketamak chiri Jesus pitnak ulok pare Jerusalem. Kikipu bi uqab tak pakay, ikbechi ukol shik riare, kikrakakak kikchi.
11: Osana, te uchitalik riare, chetahim petinak ulok pare ubi riachawshel, eri rachawinel ri Israel.
1: Ri Jesus shurik hunalak burish, kituyi chiri hachari tziptalik.
11: Mashibi Javib atral risiom. Chavilampe ria javinel chepetinak. Akaninak chri hunalah ral hunatit burish.
1: Pawehun uchanim ri. Ri eutehoshela mingikchop tuiri. Katekut. Aritakchi krihlashik ri Jesus pariukih. Knatak chkech che wiri tiptalik puwiri are. Earewa rishban chrech. Riwinak chek oruk riare. Aritakchi shusukih ulok ri Lázaro parihul, katekuri, shuyahun kak aslemal chrech, kikban katoxtih puwi wiri. Shokuhe, rumal wiri, riwinak kikkulah riare, rumal rech chikitom chiriare, obnom rehun kutbalri. katekuri ri fariseo kikbir chikshol
8: ri ish kiwiloche man kishchakantaj kamikri konojer de winakare kiternep emreare
1: ikochila ejujun agrego cheke paqi ulok arech kikikhilakh ri dios para nimaqih ri eare kirqari alip ri akhbetsaida rech ri galilea isibalakh kiktsonokh chrech
13: Ahau, ri uk kak kil ri Jesus.
1: Ri alip bechu bishik wiri chrech ri atrish. Ri atrish iri alip ke bekbih wiri chrech ri Jesus. Ri Jesus kubih chkech.
0: Kamikri, shopan ri kahbal hawi hewi kianari uk ihil ruk ohol ri achi. Kasih kasih kim bichi wech. Wehun uwach triko, shtak pari ulew eman kamtah, kkanah kan ri utukel. Katekut, wek kamik, kuyasi balahu wachri, rihunche kulo oehri ukaslemal, kutsakri, rihunche kretzelah uwachri ukaslemal, pawe uwachuleuri, kukol nari, chrech rihunalik kaslemal, wekohun kinu patanih, chinu ternebeh ba, kateguri, hawihein kovirin, shokohe chilari, kovirinu pataninel, wekohun kinu patanih, rinutat nim kril nawiri are. Wechanimri, kashkori wushlabal. Ihaskuri kimbih, tatshel, chatoba chuwach wehun kahbalri. Katekut, rumal newereche ino paninakpa wehun kahbalri. Tatshel, chayabari ukihil riabi.
1: Katekuri, kpe ulok hunchabal chiparikah ulok.
8: Riin nuya om riukihilare, katekuri kinya china humur riukihil.
1: Riwinakche ikochila eche shikta wiri kikbikche khun kakulha wiri enikakche kikbik
10: Shchabesh rumal khun angel
1: Ri Jesus kubik
0: We khun chabal ri manu humal tari inishpetik shane I humal ri ish Ukamikri arek ban gatoqtsih chewe wachulew Kamikri kikyakno bik ikim ri inimu bantakhik chwachulew Kategori Aretak chikina anisash no biri inchu wachwe uleu, ke ink am no bik konoheli binakwuk.
1: Kubik wiri, arech kuya ubishkal khas rikamikal kukambeh riare, riwinak kikbik chrech.
7: Riuk, ketam pari pishab chiri Kristo kuban kolem chubak ik chubesak. Khas kuche, chiri at kabik, chira hawashik kak anisash riukohol riachi, hachin kuri riukohol riachi.
1: Ri Jesus kubir chkech.
0: Shak atal chuk ihri chak o chishol. Chishbin ba aretak chik o nari chak iwuk. Arech man kishuchap tari ekumal. Ri hun chekbin pari ekum man retamta hawihek bewi. Aretak chik o nari chak iwuk. Chishkohon chrech ri chak arech ri ish. Ishral kuwal ri chak.
1: Aretak shbitah wiri. Ri Jesus kbek ekuk urib chikwach. Kneba shubon ronohel wetak kutbal chikwachri menkik khont chirech riare arech qatsikh kbantakh ritsikh shubikh ri isaias ri qashal utsikh ri dios
11: akhawshel khachink kokhon chirech ri qatsikh eriyo chuqab uqab ri akhawshel khachinsh qala khisash chuwach
1: mun loqtakh kik khon chirech ri dios rumalrech shukokhe shubikh ri isaias
11: Umoy risam riki bo'och, yuko irisam rikanima. Arech manke kaita ruk riki bo'och, arech manke kichop ta ruk rikanima. Arech manke kisutik ta ulog kip parikik aslemal, yarech manke inkunak tariin.
1: Di Isaías shubih wiri, rumalrech chishril ruk ihil, ischop wui riare. Gneba, manruk tana wiri, qastik chishokuhe, chikshol riin maktaq winak, Iki shekohon chrech riare katekut kumal ri fariseo mankekbihtah arech mankekiyak tulok parikolbol chabol kumal riare rumalrech chiri eare arekiklokokeh riki ihil riwinak chuwach ri ukihil ri dios ri jesus kurekekehuchi ikubih
0: rihunche kekohon chwech riin mankekohon ta chwech riin Shanare kakohon chrech rihun che intakowinakulok. Kategori rihun che kinril riin kril riri junche in taqovinaquloq in che inchaq in petenaquloq pawe uwachuleu arech ronohel rike kohonch wechri in man kanata kan pariqequmal we kohunche kutari nutzir kategori man kukaslemahtaq ri in man king banta qatortsih puwiriare rumal recheri in man in petenaqta che ubanik qatortsih puwi we uwachuleu shane in petenaqchi ukolik we uwachuleu Hachin kunuk yaku bikri in emakuk aslemakta rinutzih, shask ochiri rikabanou katotzih puwiriare. Ritzih chenuya omuch obik, areri rikabanou katotzih puwiriare, parik isbalq ik. Rumal recheri in, man inchawinakta pawech viri in, shane areri tatchel cheri intakowinakulok, ktakan chwechri rahawshik kimbih ekin kuturi in. Kategori, ri in wet amcheri upishabri are, Hunalik kaslemal. Kasir, de kintzihoh ri in, hachao bimri tat shel chwech heri utzihoshik kimman ri in.
12: Juan capítulo 13.
14: Chushekan renimkih rech re kashbal, aretakchi ri Jesús retam chik chishapan ri ukahbal, chikelu bipa wachu lew ek ash chuach ri utat. Aretak ri are shu logok eh ri ewinak chik opa wi wachu lew. Ke ulogok eh ri are chi pariuk isbalilna. Pariwa imrech rish ekal. Aretak chi rik ashtok. Uya om chi pariranima ri Judas Iscariote. Ri uk ohol ri Simon. Ri chomanik chi kuchechna ri are. Aretak chi ri are retam chi ri tachel. Uya om ronohel pariukap. Eche pitnak ulok ruk ri Dios. Eche katzlejo bi ruk ri Dios. Kualak cheri waim, kuyakan ri retziak, kuhat ih hun suut che upam. Kateguri, kuk echa pahun chakbal, ekumahi huchahik rikakan ri tehoshelap. Kateguri kusuru hun suut che uhat im che upam. Arechi kopan ruk ri Simon Pedro, riare kubir chrech.
11: Ahaushel, che atka chahoble wakan?
14: Ri Jesus kubir chrech.
0: Rihastak chikim ban inri, ri at man kachop ta ube alwa kamikri, kachop na wa chwek kamik.
14: Rilu kubik chrech.
11: Hayi, man kota wa kachak wa we wakan.
14: Ri Jesus kubik chrech.
0: We man kinchak ta ri awakan, ri at man kota awech balwa wuk ri in.
14: Ri Simon Pedro kubik chrech.
11: Ahaushel, man shuwita bari wakan. Shani shakukhel chachahaba rinukab irinukholom.
14: Ri Jesus kubik chrech.
0: Ri hunche atininak man rakawshik ta chik ku chahri briare. Ronohel chik chachok. Eri ish ish chachok chik katekot ma iwanohel tak.
14: Rumal rech chiri are ku chobo hachin rikachow na riare. Rumal kwa kubik.
0: Man iwanohel ta ri ish ish chachok.
14: Are takchi ishchaqtaq rikaqan rumal riare. E are takchi ishkoqtaq chiriritziaq ek ochi khumul churimesha. Kubiq chkech.
0: La kichobor ishmantaq humal ri inibuk ish. Ri ish akhtiq e ahawshel kishcha chwech e utz rikibiq. Rumal reche qasiq inheri ri in. Shaheba, weri inche in ahawshel e in akhtiq shinchahri iwaqan shuko kheri ish. Rahawshik che kichahri wakan chbil iwib. Rumal recheri inshin yahun kambal noh chivech. Arech, shokuheri ish. Kheri kibanohe khas shimban inchivech. Qasih qasih kimbih chivech. Ripataninel manaretanim chuwach ri rahaw. Shokuhe, ritakomulok manaretanim chuwach rishtakomulok riare. Ri ish, rukche iwet am chiveri, sibalah utziwech ri, wekibano pari ikasle mal. Ri'in ma iwanohel tak kishimbih. Ri'in wet am hachin tak rishi encha'o. Katekut, kasih che rahawshik bantahik ritzi batalik. Ri'hun che kutih wenuwa, kuwa alahisah riukush rakan chwih ri'in. Chikami kubik kimbih weri chivech, chushe na aretakchi kakulmatah nari khastak arech. Aretakchi kakulmatahik kishkohonik che inri. Kasih kimbih chivech, Rihunche kukulah rihunche kintak na ubiri in, inri kinukulah kategori rihunche kinukulah ri in, are kukulari junche intakovinaku lok.
14: Are takchiri Jesús shubih wiri, shpekesh pare rush labal, te kuri kubih.
0: Katsir kin bichi wech, junchi shol riish kin hachou nari in.
14: Riite hoshela kik kayekip chik shol, mengetamta hachin rik bishik. Junch kechri eu te hoshela. Yol chuwoch ukushri Jesús. Rijunche si balag lok chuwochri Jesús. Ri Simón Pedro kuban jun kutbal chrech y kubir chrech.
11: Chata ukok chrech. Hachin ritajin kubir.
14: Riare ku hoy bakok rip churi wo ukushri Jesús. Kate kuri kubir chrech.
4: Ahaushel. Hachin kuri rijunri.
14: Ri Jesús kubir.
0: Are rijunche kinyana riwa chrech. Chekin rup na pari utum.
14: Kurup riwa pari utum. Kate kuri kuya chrech ri Judas. Che ukuhol ri Simón Iscariote. Kate kuri. Rukri chkap wa shia chrech. Chanim kok ri Satanás pari are. Ri Jesús kubir chrech.
0: Ri kapan na. Che aninak chapana.
14: Kate kut. Mkot hun chkech ri uwinak. Kech bowik. Has che kubir wiri chrech ri are. Rumalne chiruk ri Judas kowi ri puak. Ek ojo jun kik chomag chiri Jesús tajen kubir chrech. Chalokori hastak chira hausik chkech pare nimakij. Onshane kokuya chkech ri eme baib. Aritak chi ktik tajik ri wa rumal. Shas chanim kelubik. Aritak chi wiri chak abnukot. Aritak chi kelubiri are. Ri Jesús kubir.
0: Kamikri. Ihilam ri ukohol ri achi, kategori ri Dios, ihilam pariare. Hue ri Dios, ihilam pariare ri Dios, shokonje, ku ihilahna riare, chi pariare. Echi aninakri, ku ihilahna. Ishwal kuwal, atalik chik cheri inko iwuk. Riish, kinitsukuh nari, kategori, jehas simbich kechri a judío. Chehawije kimbewiri in, Riish man kuyatak kishbek e ukamikri shokohe kimbihweri chiwech riish. Riin kinyahun kak pishap chiwech. Chi lokok eh chbil takiwib. Khekhas ishin lokok em riin. Kheri chi lokok eh chbil takiwib riish. Erukweri konuhel winak kikil nari che riish. Ish nutihoshelab. Weri ish. Rugro noheli kush kori lokok ebal chbil takiwib.
14: Ri Simón Pedro kubir chrech.
11: Ahaushel, hawije kat bewi.
14: Ri Jesús kubir chrech.
0: Hawije rikin bewi ri in, ri atman kuyatah, kinaterne behbi pawe uchanimri. Katek ut, kinaterne behnari, pahun ichi apanok.
14: Ri lu kubir chrech.
11: Hasche man kuyatah katinterne beh pawe uchanimri, ri in kinyakan ri nuk aslemal, resh tokobisabal awach ri at.
14: Ri Jesús kubir.
0: Chekayaka nokriak aslemal riat arech katok obisah nuwach riin. Kasih kimbih chawich. Charetak chi mahok kok ri amaek riat osmulchik abim cheman awet amta nuwach.
12: Juan capítulo 14.
0: Muban kebikush. Muban kashiwanima. Riish chekishkohon chrech ri Dios. Shokohe chishkohon chwech riin. Pari rachoch rinutat, kok ialahtak kolibal ha, weta mat kolik, shimbih nari chiwech, riin kimbechi usuk umashik hun ikolbal. Kategori, retakchi in benakchik, esuk umatahinak chiri hun kolbal, kinsalih china ulok. Kategori, kishinkamu biwuk, arech, gela hawihe in kowiriin, shokuheri ish, ishkochila. Kategori, Rikolbal hawihe kimbe wiri in, riish iwet amri be.
14: Rimash kubir chrech.
4: Ahaushel, riuch manketam tah hawihe katbe wiri at, laketam kuri ribe.
14: Ri Jesús kubir chrech.
0: Inri in be, inri in sakalachzig, e inri in kaslemal. Nankota hunk bechuwach ritatshel, we mawumal ri in. Riish, we iwet am nuwach in, Shokohe iwet amu wach ri rinutat. Chikamikri iwet am chi uwach e iwilom chi uwach riare.
14: Rialip kubir chrech.
4: Ahaushel.
15: chakuturi tachel chakawach e kuban nak urichkech.
14: Ri Jesús kubir chrech.
0: Halib, humpak ichine inko ibuk kategori manawet amta nuwach ri hunche shinril riin ri lomchi uwach ri tachel. Hasko cheka koch oka bih chakuturi tachel chakawach la manka kohtak cheriin inko pari tachel teguri ri tachel ko pari in Rihetak tsirche kimbih inchiwech, man kimbih tak chakpawech wiri in. Eritat chelche hekel wukri in, are arek manovri chak. Chishkohon bachwech. Ri in inko paritat chel. Kategori ritat chel ko pari in. Wema kishkohon chwech, chishkohon nek ne bachwi rumal wechakri. Kasih tatsih kimbih chiwech, rihunche kakhon chwech ri in, shokoheku manari ri are. Richak chekin ban riin kategori kuban nani malak chak china chuwach we chakri rumal reche riin kimbena chuwach ritatshel kategori ronohel riki komih riish pari nubi riin riin shas kimban na arech ritatshel kak ikhalashik pari kohol shel we kohun ha suwach ki komih pari nubi riin kimban nari weri we kini lokok eh riish ki kol ri rinupi shab Kategori, kinchauna ruk ritatshel e kuyanari chiwech hunchik ahto liwech arech koriare iwuk ronohel takih. Ri ushlap shel, rech ri sakalaktsik, cheri wachulew mank kovinta chrech uk ulashik. Rumal reche mankriltak e manretamta uwach. Kategut, ri ishi wetam uwach riare, rumal reche hekelik iwuk ri ish. Ri in, man ish minorip tak kishinyakanok. Kimpechina ulok iwuk, man nahta chik, ri wachuleu man krilta chin uwach. Kategut, ri ish kinibil na, rumal reche ri in, kori nu kaslemal, e shokuhe ri ish, kikohi ri kaslemal. Parihunk ihri, ri ish kiwetamahri, che ri in inko pari nutat, e ri ish ishko pari in, e ri in inko pari ish. Rihunche kori nu pishabruk, e kukolo, areri rihun ri che kinulok ok eh. Kategori rihun chekinu lo'ok eh ri'in, rinutat ku lo'ok eh nari riare. Kategori ri'in kin lo'ok eh nari are, e kin alahisah nawib chuwach riare.
14: Rihudas, chemanaret riskariote kubir chrech.
15: Ahawshel, khas cheche kak alahisah na awib chkawach oh, e manareta kak alahisah awib chuwach riwachulew?
14: Rihesus kubir chrech.
0: Wehun winak kinu lo'ok eh kukol nari irinutzih. Irinutat ku lo'ok eh nari iriare, kategori kukpe nari ruk e kakban kachochri pariare. Rihun che man kinu lo'ok eh tak, man kukol tari nutzih. Kategori ritzih che kitatbeh manwesh tari in, shani utzih ritatshel che intako winak u lo'ok. Shimbih veri chiwech aretakchi inko iwuk. Kategot, Ri ahto liwech, ri tiyosh lak ushlap shel, che kutak na ulok ritat shel pari nubi, ri are kuk ut nari ronohel rikastak chiwach. Kategori, kunak tisah nari chiwech ronohel rinutzih nubim chiwech. Kinyakan ri nimalak utzil chiwech. Ri utzil wech in kinyak chiwech. Manjeri ta uya ikin bano, jehas uya ikuban ri uwachulew. Muban kashri iwanima. Muban kebikush, mishibihibib. Ri ish itom rihastak che shimbih chiwech. Ri in kimbena, kategori kimpechina humul ibuk. Weta kini lo'ok eh ri ish, kishkikotik nala che kimberuk ritatshel. Rumal reche ritatshel arenim chinuach ri in. Kategori, ri in kimbih weri chiwech kamikri. Aretakchi mahok kulmatah weri. Arech, aretakchi kulmatahik kishkohonik. Kamikri man kintzihohta chik ihas takiwuk. Rumal reche petinak chi ulokri unimalwe wachulewri. Panuwiri in man kotahun ukowinem. Arech, cheri wachulew kretamak cheri in kin lo'ok eh ritatshel. E cheri in kim anoheri hacha in utakom ulok ritatshel chrech. Chistak alok, chuhelubik.
14: Juan capítulo 15
0: In rinqas uche al uva e areri nutatri ahchak pari uleu. Ronohel itakuk ap, che mankuyatu wach pari in, kuchoyu biri are. Kateguri, ronojelu ab, chekuya uach kujost ij, arech kuya chinani kahta kuach. Riish, ish host em taku ab chik, shas rumalitzir chenubim chik chiwech. Chishekel pari in, heri has nu hekeban wibri in pari ish. Heri has rihunu ab che, cheman kkovinta kuya uach pa utukelwi, we man hekel.
16: Estás escuchando Fe Lo Bíblica, la Biblia en español, inglés, garífuna y quechí.
0: Echri